0: തിയബാമിഹും നങ് ഇൻസാർ കുരകുമഷായ് തിയബാമിഹും തഖ്വാ വെരുമഷായ് തിയബാമിഹും റഹ്മ ലവ്വാതോ തിയബാമിഹുംഗെ തെരം ഫിർഹനകു മെദ്വരകോ തിയബാമിഹുംഗെ വെരി രസ്കലാഗെ ഹദ്രതും ഹദാം കൊദ്ദിൻമെ തിയബാമിഹും നങ് ആയകമട്ടക തിയബാമിഹും ഹൈറാം വീഹയ്യെ
1: ദിവേ എഫ് എം ദിവേ നായകു നോദിയ എക്കെ മെഗാഹെർട്സ്.

0: ഷാമിയാണ്.
1: അസ്സലാമു അലൈക്കും. നോദേഹക്കെ മെഗാഹെർട്സ് ദിവ എഫ് എം ഗെഹും തെരി നൌഫാ വിർവാഗുത് കൊളക്കങ്ങെതുമു ഷാവിയടി മീരേഗെ പ്രോഗ്രാം ആയിക്കിക മീ ബദൽ കുറി സമാ മീ പ്രോഗ്രാം ഗബാവിർവാം ബേണു വഫരാത്തകും മെസ്സേജ് കുറമും ഗെന്ദാണി പി എസ് എം എ ആ മെദ്വരിക്കോ ടി എഫ് എം 91 മീ പേജ തെൻ മീരേഗെ മീ ഷോവിസ് നൂഗടി തിരിഹാ ഹമയ കുറിയദ്ദാണി ಕುರೆ ದಾಯರುಗ ಶೋಗ ಬ್ಯಾವಿರುವ ಬೇಣು ವಫರಾತಕು ಮೆಸೇಜ್ ಕುರಮು ಗೆಂದಂವಿ ನುವೆಜು ಮಹಮೆಯ ಮೆಸೇಜ್ ಕುರಮುಗೆ ಫುರ್ಸತ್ ಒಣ್ಣಾಣೆ ದೆನ್ ಶೋಗ ಬ್ಯಾವಿರುವ ಗುಳಾಲ ಕೊಮ್ಮೆ ಫರಾತಕ ಸೆಮ್ಮೆ ಫುರತಮ ಮಿ ಜಹೆನಿ ತಳ್ದಂಡಿ ಸುವಾಲ ಮಿ ಸುವಾಲ್ಗೆ ಜವಾಬ್ ರಂಗಳ ಕುರಿಮ ಗೇಮ್ ತೆರೆ ಮಿ ವದವೆನಿ ಮಿರೆಗೆ ಮಿ ಶೋಗ ಸಮ ಗಿನ ಬಯ ಕಮಾಕ ದಕ್ಕಾಲೆವೆನ್ ಕಮ ಉಮೀದ್ ಕುರಮು ಶೋ ಫಶಾನಿ ಹಿ ಗ್ಯಾಮ್ ರೀತಿಲ್ಲವೇಕು.

നീ മുഹമ്മദ് റീഹാൻ. അളുകണക്ക് അടുത്ത് എസ് വണി നുവദിയേക്കം മെഗാഹാർട്സ് ദിവഹി എഫ് എം.